ബിർളായി പ്രബലി തേക്കാലിഖ്യ പായ ദുഃഖ സുഖ പ്രാവ ദേവൻ ഹാർവർ ത്യാഗ തൂ ദിശ താര ജോ കാശ കരെ സോയി സുഖമാൻ ഭൂലാ കാഹ ഫ്രേ ജാൻ കൗൺ ബസ്തായി തേരെ സംഗ ലഭത രഹേ ഓ രാസ ലോഭി പതംഗ